0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ പുഷ്പ രാമകൃഷ്ണൻ പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ കേൾക്കാം. കൈപ്പട്ടൂർ രാധാകൃഷ്ണൻ വയലിൻ, കോട്ടയം ജി സന്തോഷ് കുമാർ മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഖടം. ആദ്യം പഞ്ചമാതംഗി മുഖ എന്ന കൃതി കേൾക്കാം. രാഗം മലഹരി, രൂപക താളം.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic classical vocal recital by Pushpa Ramakrishnan. She is accompanied on the violin by Kaipattur Radhakrishnan, on the mridangam by Kottayam G. Santosh Kumar, and on the ghatam by Ennakad Maheshwaran. Listen to the compositions of Muthuswami Dikshidhar. She begins her Carnatic classical vocal recital with പഞ്ചമാതംഗ മുഖ ഇന്ദ്രാഗ് മലഹരി സെറ്റ് ടു രൂപകതാൾ.

0: അടുത്തതായി നാട്ടകുറിഞ്ചി രാഗത്തിൽ പാർവതി കുമാരം എന്ന കൃതി കേൾക്കാം. രൂപകതാളം.
1: കണ്ടിന്യൂയിങ് ഹർ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ, ഷിവല പ്രസന്റ് പാർവതി കുമാരം ഇൻ ദ രാഗ് നാട്ടകുറിഞ്ചി സെറ്റ് ടു രൂപകതാൾ.

0: ഇനി മോഹനം രാഗത്തിൽ കാദംബരി എന്ന കൃതി കേൾക്കാം. തിശ്ര ത്രിപുടതാളം.
1: നെക്സ്റ്റ് ഈസ് കാദംബരി ഇൻ ദ രാഗ് മോഹനം സെറ്റ് ടു തിശ്ര ത്രിപുടതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുഷ്പ രാമകൃഷ്ണൻ പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ. കൈപ്പട്ടൂർ രാധാകൃഷ്ണൻ വയലിൻ, കോട്ടയം ജി സന്തോഷ് കുമാർ മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം. ഇനി യമുന കല്യാണി രാഗത്തിൽ നന്ദഗോപാല എന്ന കൃതി കേൾക്കാം. ആദിതാളം.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to Carnatic Classical Vocal Recital by Pushpa Ramakrishnan. She is accompanied on the violin.

0: അടുത്തതായി തോടി രാഗത്തിൽ ശ്രീ സുബ്രഹ്മണ്യോമാം എന്ന കൃതി കേൾക്കാം. ആദ്യ താളം.
1: ലിസൺ ടു ശ്രീ സുബ്രഹ്മണ്യോമാം ഇൻ ദി രാഗ് തോടി സെറ്റ് ടു ആദിതാൾ.

0: അവസാനമായി മാമവ പട്ടാഭിരാമ എന്ന കൃതി കേൾക്കാം. രാഗം മണിരംഗ്, മിശ്രചാപ്പ് താളം.
1: പുഷ്പ രാമകൃഷ്ണൻ കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ വിത്ത് മാമവ പട്ടാഭിരാമ ഇൻ ദ രാഗ് മണിരംഗ് സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: ഇതുവരെ കേട്ടത് പുഷ്പ രാമകൃഷ്ണൻ പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ. കൈപ്പട്ടൂർ രാധാകൃഷ്ണൻ വയലിൻ, കോട്ടയം ജി സന്തോഷ് കുമാർ മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ പുഷ്പ രാമകൃഷ്ണൻ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ കൈപ്പട്ടൂർ രാധാകൃഷ്ണൻ ഓൺ ദ വയലിൻ, കോട്ടയം ജി സന്തോഷ് കുമാർ ഓൺ ദ മൃദംഗം, ആൻഡ് എണ്ണക്കാട് മഹേശ്വരൻ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. For Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിനെ 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ അരക്കൽ നന്ദകുമാർ അവതരിപ്പിക്കുന്ന സംഗീത കചേരികൾക്കാം. വയലിൻ CS അനുരൂപ്, മൃദംഗം ഡോക്ടർ കെ ജയകൃഷ്ണൻ, മുഖർശംഖ് പയ്യന്നൂർ ഗോവിന്ദപ്രസാദ്. ആദ്യം രാമദയ ജൂടവേ എന്ന കീർത്തനം കേൾക്കാം. രാഗം ധന്യാസി, ആദിതാളം ഭദ്രാചല രാംദാസ് കൃതി.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to vocal recital by Arakil Nandakumar. He is accompanied on the violin by CS Anurup, on the mridangam by Dr. K. Jayakrishnan, and on the morsing by Payyanur Govindaprasad. He begins his vocal recital with a composition of Bhadrachala Ramdas, Ramadaya Joodave, in the rag Dhanyasi set to Aditaal.

0: ഇനി സീതമ്മ മായമ്മ എന്ന കീർത്തനം കേൾക്കാം. രാഗം വസന്ത, രൂപകതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: കണ്ടിന്യൂയിങ് ഹിസ് വോക്കൽ റെസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, സീതമ്മ മായമ്മ ഇൻ ദ രാഗ് വസന്ത സെറ്റ് ടു രൂപകതാൾ.

0: ഇനി യാദവ നീഭ എന്ന പുരന്ദ്രദാസർ ദേവർനാമ കേൾക്കാം. രാഗം ഷൺമുഖപ്രിയ, ആദിതാളം.
1: നെക്സ്റ്റ് ഈസ് ദേവർനാമ ഓഫ് പുരന്ദ്രദാസർ യാദവ നീഭ. ഇൻ ദ രാഗ് ഷൺമുഖപ്രിയ സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അറക്കൽ നന്ദകുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ CS അനുരൂപ്, മൃദംഗം ഡോക്ടർ കെ ജയകൃഷ്ണൻ, മുഖർശംഖ് പയ്യന്നൂർ ഗോവിന്ദപ്രസാദ്. ഇനി ബേഗട രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച നാദോപാസന എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു വോക്കൽ റെസൈറ്റൽ ബൈ അറക്കൽ നന്ദകുമാർ. ഹി ഈസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ CS അനുരൂപ്, ഓൺ ദ മൃദംഗം ബൈ ഡോക്ടർ കെ ജയകൃഷ്ണൻ, and on the morsing by Payyanur Govinda Prasad. Next is a composition of Saint Thyagaraja, Nadopasana, in the rag Begada, set to Adithal.

0: അവസാനമായി കബീർദാസ് ഭജൻ കേൾക്കാം. രാഗം ഭാട്ടിയാർ, മിശ്രജാപ്പ് താളം.
1: അരക്കൽ നന്ദകുമാർ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റെസൈറ്റൽ വിത്ത് എ ഭജൻ ഓഫ് കബീർദാസ് ഇൻ ദ രാഗ് ഭാട്ടിയാർ സെറ്റ് ടു മിശ്രജാപ്പ് താൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് അറയ്ക്കൽ നന്ദകുമാർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ സി എസ് അനുരൂപ്. മൃദംഗം ഡോക്ടർ കെ ജയകൃഷ്ണൻ. മുഖർശംഖ് പയ്യന്നൂർ ഗോവിന്ദപ്രസാദ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു വോക്കൽ റെസൈറ്റൽ ബൈ അറക്കൽ നന്ദകുമാർ. Accompanying artists were C.S. Anurup on the violin, Dr. K. Jayakrishnan on the mridangam, and Payyanur Govindaprasad on the morsing. This program was brought to you by All India Radio Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

ഇനി മരിവേരെ ശ്യാമാശാസ്ത്രി സാഹിത്യം ആനന്ദഭൈരവി രാഗം മിശ്ര ചാപ്പുതാളം ലിസൺ നൌ ടു മരിവേരെ കമ്പോസ്ഡ് ബൈ ശ്യാമാശാസ്ത്രി ഇൻ രാഗ് ആനന്ദഭൈരവി സെറ്റ് ടു മിശ്ര ചാപ്പുതാൾ

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ലളിത ബാലസുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, എൻ ശ്രീകരവർമ്മ മൃദംഗം. Now we bring you a vocal recital by Lalita Balasubramaniam. She is accompanied by C.S. Anurup on violin and N. Shrikumara Varma on mridangam. Swami Natha Paripalaya, Nataragam Aditalam, Muthuswami Dikshidar Kriti. First item of this concert is Swami Natha Paripalaya, Indraga Nata, set to Aditala, composed by Muthuswami Dikshidar.

മരിവേരെ ലതാംഗിരാഗം ഖണ്ഡചാപതാളം പട്ടണം സുബ്രഹ്മണ്യരുടെ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇൻ ലതാംഗിരാഗ സെറ്റ് ടു ഖണ്ഡചാപതാള കമ്പോസ്ഡ് ബൈ പട്ടണം സുബ്രഹ്മണ്യയർ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലളിതാ ബാലസുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ലളിതാ ബാലസുബ്രഹ്മണ്യം. ഷീസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് എൻ ശ്രീകുമാരവർമ്മ ഓൺ മൃദംഗം. അനുദിനമുനു ബേഗഡരാ രൂപകതാളം, പൂച്ചി ശ്രീനിവാസ് അയ്യങ്കാർ കൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് കമ്പോസ്ഡ് ബൈ പൂച്ചി ശ്രീനിവാസ് അയ്യങ്കാർ ഇൻ രാഗ ബേഗഡ സെറ്റു രൂപകതാള അനുദിനമുനു.

അവസാനമായി ശ്രീകാന്തിമതി, ഹേമവതി രാഗം, ആദിതാളം, മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി. നെക്സ്റ്റ് ഈസ് ശ്രീകാന്തിമതി ഇൻ രാഗ ഹേമവതി സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ലളിത ബാലസുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി സി എസ് അനുരൂപ് എൻ ശ്രീകുമാരവർമ്മ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ലളിത ബാലസുബ്രഹ്മണ്യം. ഷി വാസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് വയലിൻ, എൻ ശ്രീകുമാരവർമ്മ ഓൺ മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 DTH channel, Anytime Indian Music.